വൈറൽ വൈബ്. ന്യൂജീൻസ്കെ ഹൈപോയക്കി കേപ്പോപ്പ് മ്യൂസിക്കങ് ആദ്യ ഖിലാഫ് ബദലക്കെനു വിലാവേ. ദിഹസ് ബാവിസ്വനാഹർ നെരുന്നു മിലാവണി ബിൽബോർഡ് ഗ്ലോബൽ 200 ചാട്ടുകെ ഗത ദിഹേഗ എത്തം മഹെവന്ദെങ്ങുവെ സ്പോട്ടിഫൈഗ 40 മില്യൺ സ്ട്രീംസ് എമ്മെ അവഹം ഹമകുരി കേപ്പോപ്പ് അംഹെം ബേണ്ടുകെ ലവാഗെ റെക്കോർഡ് ഹോദാഫ. ಮ್ಯೂಸಿಕ್ ಫಾಡುಕಿಯುಂತೆರಿ ಮಿಲವೆ ತೌರೀಫ್ ಕುರಿ ಆಮುಕೊ ಕೇಪೊಪ್ ಗೈವೆ ಅವಸ್ ಮ್ಯೂಸಿಕ್ಗೆ ಬದಲುಗ ನುವದಿಹ್ಯಾಗೆ ಆಹರತೋಗೆ ಆರ್ ಎನ್ ಬಿ ಮ್ಯೂಸಿಕ್ಗೆ ಹಿಗ್ಯಾಮ್ಕಂಗ್ ಅಲುಂಗಿನ ಸ್ತೀಫವಾತಿ.

0: തുടങ്ങി. മരക്ക ഫ്രണ്ട് ഇതോ റൂം തരാം
1: ഫിലിം ഗലവേക്ക ഫാണിക്കാസ് അതേപോലെ ബൈസ് വാത്തെങ്കിൽ.